നമുക്ക് തുന്നലക്ഷ ഇല്ലാതെ മറന്ന് ാണ് ചുമച്ചി മറ്റുള്ളവ അങ്ങക്കു കണ്ണീർ ലക്ഷ്മ ചുമലി കൈയുള്ളി ഭക്തി തുന്നോളോക്ഷമകളോ അത് പലർത്തേ ദുഃഖിതായ

ചെയ്യാങ്ങുള്ളൂ. അവളിയാമല്ലോ ഒരാൾക്കുള്ളോമങ്കലോക്ഷണം ഉണിക്കാട്ടൊക്കെ വിഷമുണ്ട്. അകാലോക്ഷണം ഉണിക്കാട്ടൊക്കെ വിട്ടു പോയാലോ ഇല്ലെങ്കിൽ ഉണിക്കാട്ടോക്ഷത്തിൻ്റെ ആയോഷമൊക്കെ വിറ്റ് ചുക്കു ചെയ്യാൻ ശേഷത്തിൻ്റെ വിഷമങ്ങളൊക്കെ വിട്ട് ഇല്ലെങ്കിൽ മനുഷ്യ കിശിയാനി പിന്നസ്വാമി പലവുമത്ത മാന്നമുഖം മാന്നമുഖ തെച്ചു മണിലി കിശിയാനി പലവുമത്ത അങ്ങോട്ടി പിശിറ്റിയുരാവട്ട അങ്ങോട്ടി നമുങ്ങോട്ടി നനക്സോ വെള്ളവും തുസു വെള്ളോക്ഷത്തി മല്ലികുരു മല്ലികുട്ടി ഹംഗിനമ്മിക്കുട്ടി മല്ലികും മറ്റും ആവട്ടെ ഉമ്മയാക്കോട്ടും മല്ലികുമാവട്ടി മല്ലികുമാവട്ടി ഹംഗിനി ഇന്നലെ കൊട്ടിയിട്ട് ആക്കുവാൻ ശ്രദ്ധിക്കും യുക്ഷ വിനിയോഗം ഇല്ലേ മറ്റും.

കവിമൊക്കെ ശങ്കിച്ചത് തുഴമുള്ള കല്ല വർഷം ഉണിക്ക് ഉണിക്കാങ്ങിച്ച് കൂട്ട മക്കുക ശി അങ്ങനെ ഉണിക്കാങ്ങിച്ച് തുഴമുള്ള കല്ല വർത്തത് അങ്ങുഴി മറ്റങ്ങിച്ചത് ചക്കുഴി മറ്റങ്ങിച്ചത് ഉവ ചക്കുള്ള ഹിമര പോലും ചക്കുള്ളാപ്പിച്ച ഹിമര ഉടാക്കുന്നതേ പോലും ചക പിയാപ്പി ഉടാക്കി കൂടും പിയാപ്പിക്ക ഉടാക്കി കൂട് കല്ലുണാഹിമകോ കല്ലുണാഹിമകോ പിക പിയാപ്പിക ഉടാക്ഷി മരകൂ ഉപകുട്ടക ചക ഉപങ്ങ തച്ചുമങ്ങിച്ച അവളെല്ലാപിക്കമ്മ അവളെല്ലാക്കമ്മ ഇല്ലങ്ങകൂ ഇല്ലങ്ങന് ശിവിളിച്ചപ്പിലങ്ങനെ അങ്ങോട്ട് ഹിമരുക്ഷങ്ങും വരുങ്ങ ഇല്ലങ്ങന് ഇല്ല അങ്ങോട്ട് ഹിമങ്ങിച്ചാലൊഴുങ്ങ അങ്ങോട്ട് ഹിമലങ്ങിച്ച് കരാങ്ങി മിയുങ്ങ ചേമച്ചുമിച്ചൊക്കെ ലക്ഷം വെച്ചുള്ളിലങ്ങനെ തുഴമകൾ ഒക്ഷിക്കോ നക്കുതഞ്ഞാമി കക്കുഞ്ഞാമി അങ്ങോട്ട് ഹിമത്തങ്ങിച്ചുങ്ങ ശനിയാണി ചങ്ങിച്ചുങ്ങലൊന്നും ലുകയുങ്ങ ഇല്ല നിഞ്ഞമ്മള് കിശാനില് രക്ഷകളാറ്റുള്ള ഹോക്കി ഊട്ടിമി കവരുമ്പോ പിള്ളേറിയാമി അവരറിയാമ അങ്ങോട്ട് ഹിമ അങ്ങോട്ട് ഹിമരുങ്ങ ഇമയിൽ കത്തിട്ടുങ്ങ അങ്ങു ആ അടക്ഷ ചമന്ന അടക്ഷ അടക്ഷിമക്കോ അടക്ഷവിടെ കൊക്കി ഊട്ടിമി ചേമാക്കാലോ അക്ഷയത്തിൻ്റെ കൊക്കി ഊറ്റകാലോ അക്കലുകൾ കൊക്കി ഊറ്റിലാലോ മകയാലോടുകളോ അക്കലുകൾ ചേമാക്കാലത്തിനാട്ടത്തിന് കൊക്കി ഊട്ടിമി അവളെയുങ്ങ കവളി മരുങ്ങല്ലോ ഉള്ളും മുട്ടിക്കിച്ചോ ചമന്ന കവളി മരക്കു ഇല്ല കവളി മരക്കൂടുങ്ങ കവളി മങ്ങിച്ചാലൊത്തുങ്ങ ഇരിച്ചിന് നെല്ലുങ്ങല്ലാർ വകയാലോ അമ്മ അമ്മ ചമക്കുക കല്ലുനാർ അമ്മിരക്കുവാങ്ങ വിലത്തങ്ങിച്ചു കവളി മരക്കിലുങ്ങ കവളി മരക്കിലുങ്ങ വിലങ്ങിച്ചു മാന് ചെറുങ്ങി കുഞ്ഞാസവും വിലകത്ത മാന് ഹിസ്റ്ററാമി അക്കുലിവിങ്ങ ഹിസ്റ്ററാമി ഇനി ഇനിയുറച്ചുങ്ങ ഇനിയുറച്ച് വിനിയുകളുറച്ചുങ്ങ കവഴിയില കവഴില്ല ഒട്ടങ്ങിട്ടുക കവഴി മരച്ചുങ്ങ കവഴില്ല ഒട്ടങ്ങിട്ടുങ്ങ കവഴി മകത്തുഞ്ഞങ്ങ അവളരികെ ഒറ്റുഞ്ഞങ്ങ അവങ്ങ ചെറുങ്ങു അവരില്ലാണ്ട ശിവളിക്ക ലയിക്കുക ശിവളി വിനിക്ക മാന ഹരിപിഞ്ഞാലൊട്ടിച്ചുഞ്ഞ ജൈമംഗലിമാ ഉദക്തരുകു ഉദക്തരുകു അവരില്ലാ കറ്റരുകു ശിഖനുമ്മലു അവങ്ങൂക്കാപ്പു മൗങ്ങലു ഉടക്പഴുതി മൗങ്ങലു ചക്കം കുപ്പാന ഉടക്പഴുതി ഇളക്പഴുതി ഇല്ലെങ്കിൽ കഥ പറഞ്ഞു ചൈമേപ്പറ്റു പിന്നെ നിൽക്കുക ശിവുളിവു ശിവുളിവു കവരിമലക്കിലുങ്ങിലുറങ്ങിക്കുകയും കിശേനിൽ കവരിമലക്കിലുങ്ങ മൗങ്ങ ഇല്ലുവിനാണ് കുപ്പാനും കുട്ടുവാക്കുന്ന കവരുമ പിള്ളേരില്ലാവരുങ്ങ അവനിൽ ചക്കമ്മി കവരുമകളിലോകലോക്മിശുങ്ങ നൂലോണിപ്പെട്ട ശിവുളിക്ക അവങ്ങ പശി കവരും കവരുമ്പഴകളെല്ലാവരും ചുങ്ങലി മാൻ ചക്കമ്മിങ്ങ നൂലോണിപ്പറ്റ നൂലോണിമറ്റ ചൈമ ജാലമ്മറ്റ പികരമ്മറ്റപ്പറ്റു പിന്നെയും മറ്റില് ഉപകളില് തികുണ്ടിയൊഴുകും പികരമ്മറ്റുകൊണ്ടേഹകും മാന് നൂറുവിച്ചിട്ടുഞ്ചാവട്ട നുണമി നിറച്ചുഞ്ചാവട്ട നൂറുവിച്ചിട്ടുഞ്ചാവട്ട അഹിഞ്ഞാട് വെച്ചിട്ടുഞ്ചാവട്ട അസുഖമുള്ളൂ അഹിഞ്ഞാ കാപ്പികരമാവും കണ്ടു വെച്ചാലും അഹിഞ്ഞാസവും കൊടുത്തു കഴിഞ്ഞു എന്തിമാൻ ജീവിച്ചരുമു ഇക്കാലും ശിവളി അപ്പങ്ങാലും അശിനൊപ്പലോക്കും പികരം മറച്ചിട്ട് പിശുവിഞ്ഞ കൂട്ടായ്മ കല്ലുവിനക്ഷകോ സുഖത്തുണ്ണിയിൽ കട്ടല് സുഖത്തുണി പിന്നെ ഹലത്തിലുട്ട സുഖമച്ചാറ്റോ ഹലക്ഷാറ്റുഞ്ഞ നിറച്ചുഞ്ഞ ചമച്ചു വിളക്കും ഇക്കാലും അക്ഷകൊള്ള ശിവളിവും മാങ്ങോട്ട് ഇക്കായോ പറ്റിനി ചക്ഷാവക്കായും അക്ഷകളാവും നിന്നും അങ്ങനെ ഉപ്പ